0: ഞാൻ ഒരു മകാൻ കൊണ്ട് ഏരിയയിലാഴി ചേച്ചാ ഞമ്മൾ സംബ്രണ്ട് ടപ്സ് ഓൾ കണ്ടാ ഫരി ബ്രാനിന്
1: Yeah,
0: and he's singing the train from Port Idlanava, we had a whole train. Jala Jamal, he said, Inda, that they only made it jetty big one. But Aboriginal people called him Yamal people, Jala Jamal.